ഗമനമറ്റായ അനഹദ്രാത്തി മനലായ മനസായ സാ ശബ്ദ ജലായി ഗുരുമുഖ ജ്യോത് നിരന്തര പായി ത്രൈ ഗുണ മേട്ടേ ഖായ സാര നാനക താരേ താരണഹാര ആദ കോ കവന ബിചാര കഥിയലെ സുന കഹാ ഘര വാസോ ജ്ഞാന കീ മുന്ദ്രാ കവന കഥിയലെ ഘട ഘട കവന നിവാസോ കാല കാഠിംഗാ ക്യോ ജലായലേ ക്യോ നിർഭവ ഘര ജായ സഹജ സന്തോഖ കാ ആസന ജാണേ ക്യോ ഛേദേ ബൈരായ ഗുര കൈ ശബ്ദ ഹൌമൈ ബിഖ മാരേ ਤਾਂ ਨਿਜ ਕਰ ਹੋਵੇ ਵਾਸੋ ਜਿਨ ਰਚ ਰਚਿਆ ਤਿਸ ਸ਼ਬਦ ਪਛਾਣ ਨਾਨਕ ਤਾ ਕਾ ਦਾਸੋ ਕਹਾਂ ਤੇ ਆਵੇ ਕਹਾਂ ਇਹੋ ਜਾਵੇ ਕਹਾਂ ਇਹੋ ਰਹੇ ਸਮਾਈ ਇਸ ਸ਼ਬਦ ਕੋ ਜੋ ਅਰਥ ਆਵੇ ਤਿਸ ਗੁਰ ਤਿਲ ਨਾ ਕਮਾਈ ਕਿਉਂ ਤੱਤੈ ਅਵਗਤੈ ਪਾਵੇ ਗੁਰਮੁਖ ਲੱਗੇ ਪਿਆਰੂ ਆਪੇ ਸੁਰਤਾ